തുടർന്ന് സംഗമത്തിലെ രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവന്നിയൻ വഴിവന്ത വേരൻ